0: ചുട്ട ചുട്ട ചുട്ട ചുട്ടക്ക സിന്ധു ഹനാദരെ കൊണ്ടാക്കി അന്ന മോണ
1: പണിവിടിയാക്കിയാഹ
0: സത്യത്തെ മഹാഗതിന്നാക്കിയാ നല്ലൂർ സതോസേ
1: ചാരു
0: അനു തവ മെസ്സേജ് അനു ചവേവാ.